Hallelujah. നമ്മുടെ കൃപമേലാണ് എന്നുടേ ജീവനെ പാക്കുള്ള മതിമേലാണ് നിർപ്പതി ഞാൻ നിർമൂലമാകാമല്ല നിർപ്പതി നമ്മുടെ കൃപയല്ലവാ